ടൈം അതിന് പിയുണ്ണനിലിയാലോട്ടിട്ട് ഉമ്മൻ കുട്ടിയും പിയുണ്ണനിലിയാലോട്ടുണ്ണി പിയുണ്ണെല്ലാം കയ്യോ ആലോട്ടില്ലകോ ഇമ്മിനി മക്കിറ്റ കൊണ്ടെല്ലാം കയ്യോ ആലോട്ടില്ലകോ നൂറ്റിട്ട് ആവശ്യം ഉമ്മൻ ടൈമ ഇറ്റക്കുണ്ണ ശോകാനെ മറ്റും ഇങ്ങ പിച്ചുട്ട് കറണിപ്പാവുമ ഇന്നു പിയുണ്ണനിയാലോ പിയുണ്ണനെ കൊശിമജാവ് ആർട്ടിലുകോ ഇറ്റക്കുണ്ട ശോകമ്മ ഇന്നും പിയുണ്ണശിയ വീങ്ങറ്റോ ആലോ പിയുണ്ണശിയ വീങ്ങറ്റോ പിയുണ്ണനെ ടൗസിമശോകും ചോറിൽ ഓട്ടുട്ടാവുന്ന ഓട്ടുട്ടാവും നിൽക്കും ഹസു കട്ടിട്ടോ ചോറിൽ പിയുണ്ണനെ ഹങ്ങിട്ടോ ആലോ ആർട്ടിട്ടാവുണി പിയുണ്ണനെ ലക്ഷോ ആലോ മൈനു ഇന്നു കശുവാകൊണ്ടു ഇമ്മിനി ഓമജോ കശുവാ ഹട്ടലുണി പിന്നശോ ഹട്ടലുണി മക്കിറ്റ കൊണ്ടു ആലോ മൈനു ഇമ പിയുഷട്ടോ കലുവാകാം ഇല പിയുഷ് പിയുഷിങ്ങ ഹനുവിങ്ങനിങ്ങ ശുണമിച്ചേ കലുവാങ്മൻ പിയുണ്ണ ശോകും മറ്റേ ചോറുള്ളു അച്ഛലുവാ മിറ്റു അല്ല അച്ഛലുവാ ലിക്കു കരിലോട്ടോ ഹട്ടോ അല്ല ഇമ്മിനി പിന്നെ ചുറ്റിയ ഉണ്ട ശോകും മറ്റ ഇനോ കശ്വാസുട്ടി ഇമ്മിനി ടൈമ പിച്ചുജാവും ഇന്നാകൊണ്ടി ഇന്നു മക്കിറ്റ കൊണ്ടട്ടോ മക്കിറ്റ കൊണ്ട ചേർത്തോ മാന്ന തയ്ച്ചു മനയോ ലോക്ഷമയോ പേർ പല്ലിയ തില്ലുട്ട അശികയോ യാർത്തങ്ങനെ ഇനോശ ഹലമ്മ മാന്ന പേർ പല്ലിയാണ് ഹലമ്മൻ തയ്ച്ചു മനിൽ ഒട്ടുടിയുന്ന ശുങ്ങ ഇമ്മിനി പേരോലോക്ഷമകമ്മ ശുണട്ടു ഇന്നമ്മ ഉണിങ്ങ ചുങ്ങ ഊമയോക്ഷയോ കസുകയാമി അലിയകയ ഹമ്മകച്ചുങ്ങ പേർ പല്ലിയ ലോക്ഷമകമ്മ തൈമ പിന്നെ സുഖച്ച ഹർപ്പലമ്മൻ പിന്നെ സുഖച്ച മുൻ ഉണിങ്ങ ഉണിങ്ങല്ലകയാലുള്ള മിശുങ്ങ ഇമ്മിനി അശികനു ഇനൂറ്റിറ്റാവുക സുഖയ ഹച്ചങ്ങില്ലങ്ങ ഇമ ഐശുമകലാന്നങ്ങ പിയുഷിച്ചയാവും മറ്റമെന്ന ഇന്നോ കശുവാകോ നീയുള്ളുണ്ണി ചോറുള്ളു കല്ലുണായിട്ടോ ഖനം കലുവാകട്ട ഇലിച്ചിമയുവാലും കലുവാകട്ട താപങ്ങനെയാലോ പിന്നെ സുഖശുവാക്ഷുട്ട ഇന്നോ ഹട്ടശിമകട്ട ഇലവുക മറ്റമച്ചുമുങ്ങ തമച്ചുമുങ്ങ ഹവയുമല്ലോ അങ്ങോട്ടുങ്ങ മാന്ന പിന്നെ സുഖച്ചലിം മകയാലോ വച്ചുണിലു ഉയർന്നിയാതിക്കുണിലു അങ്ങോ തേമേറ്റിരുവു താന്ന നിപ്പിലിയോ കുട്ടിയോ മലഹജക പിയുണ്ണത്തു ഹനുവിങ്ങി രുചിയാലോയി ഹനുവിങ്ങി രുചിയ മുച്ചൂട്ടി പിയുണ്ണത്തു തമങ്ങിട്ടു ഇമ നെല്ലുറത്തി ചൗഷിമശവും മറ്റ ഇക്കയൊത്താവുള്ളുണ്ണി കൃഷിയാനോ യോഗലക്ഷുട്ടി ഇക്കയൊത്താവുങ്ങിറ്റോളിനി കനുവിങ്ങിറ്റോണില്ലി മാച്ചിയാമിനി ഇക്കയൊത്താവട്ടു ഇന്ന കൊണ്ടായാലി ഇനോ ഉണ്ണ ചുണ്ണി ചോറു ഇനി ഹല്ലുണ്ണാലു തേമയപ്പ മറ്റ തേമാച്ചേന തമക്ക തമച്ചുമുങ്ങ ശങ്കുട്ടിറ്റാവും മജുവി തക്കുങ്ങിറ്റു ശങ്കുട്ടിറ്റാവും മജുവി പിന്നെ സുഖക്ഷമി കിങ്ങോ മച്ചുയാങ്ങിറ്റു ഇല്ലോണി ഇനോ ശോങ്ങുള്ള മറ്റ ഇക്കയോടിച്ചാമി ഇക്കയോടിച്ചമി ഐറ്റോടിച്ചമി ഹൗജിറ്റാമി താച്ചുമിങ്ങനുസ താച്ചുമിങ്ങനുസ പിയുമയോയാൽ ചുടി തമക്കൊന്നിങ്ങ അറ്റുങ്ങിക്കല്ലുവാകോട്ടി തമച്ചുമിങ്ങ ഇനോ ശങ്ങി കവിഷിച്ചിയാട്ടുവാകോട്ടി പിയുണ്ണനിർമ്മിനി പിന്നെ സുഗുണ്ണനിർമ്മിനി കവിഷിച്ചിയാട്ടുവാകോട്ടി തമക്കുന്നിങ്ങ കമകലാകയാട്ടി തമക്ക നല്ലൂയാ ചുട്ടി ഹനുവൻ കച്ചികയാ കയകയാ നല്ലൂയാശുമ്പട്ട ഹവിച്ചേട്ടുവാകോട്ടി തമച്ചുമിങ്ങ ഇനോ കശുവാകൊണ്ണനിർമ്മി ഇമ്മിനി കനുവിങ്ങിറ്റൂട്ടുവാകൊന്നി പിയുണ്ണട്ടുവാകൊന്നി തൈമ പിയുണ്ണനെയാലും നൂറ്റിറ്റാവശ്യം വരി ഇന്നു തമക്കുണ്ണിങ്ങളെ മാങ്ങാലും ഇനോ ഉളത്തിറ്റാവശ്യം വരും പിയുണ്ടെല്ലാം കച്ചുണ്ണി ചുനലി മച്ചാൻ പിയുണ്ടെല്ലാം കച്ചുണ്ണി ഇലിച്ചി മകുണ്ണി ഇലിച്ചി ഇലിച്ചി മക്കോട്ടാലും കലുവാകൊണ്ടുണ്ണി ഇമ്മിനി മക്കിഷോ പെകുഷോ ഇമ്മിനി മക്കിറ്റകുണ്ണിയാലും മേറ്റുട്ടാവും മച്ചുണ്ണി കിശിയാനി തക്കോന ഉങ്ങിട്ടും തൊക്കിശനിലൊട്ടിട്ട ഉച്ചുണി ചോറിൽ ഊട്ടുട്ടാവുന്നേ തൊക്കിശനിലൊട്ടിട്ട ഉച്ചുണി തേമ ഹനുവൈ കുട്ടി ഹാട്ടി ഇക്കയൊക്കെ കിശിയാനി ഒഴിവ് ശിവങ്ങളും മറ്റ തമന്ന തേമെങ്കിൽ തുച്ഛയായിട്ടോ ആലോ ഉമ്മൻ ഇനു പിയുണ്ണനെ